0: കോൺട്രാസ്റ്റ്, ദ പോസ്റ്റ് ഇലക്ഷൻ പൊളിറ്റിക്കൽ ഡ്രാമ വിറ്റ്നസ്ഡ് ഇൻ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്. പുതുച്ചേരി ഈസ് പോസ്റ്റ് ടു വിറ്റ്നസ് എ സ്വെയറിംഗ് ഇൻ സെറമണി മാർക്ഡ് ബൈ പൊളിറ്റിക്കൽ കണ്ടിന്യൂറ്റി വിത്ത് എൻ രംഗസ്വാമി ഓൾ സെറ്റ് ടു വോക്ക് ഇൻ ടു ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് വൺസ് അഗെയിൻ. ദിസ് വിൽ ബി ദ ഫിഫ്ത് ടേം ഫോർ ദ 76-year-old പൊളിറ്റിക്കൽ സ്റ്റാൾവാർട്ട് ആസ് ചീഫ് മിനിസ്റ്റർ. മിനിസ്റ്റേഴ്സ് വിൽ ബി ഓൾസോ സ്വെയറിംഗ് ഇൻ അലോങ് വിത്ത് ചീഫ് മിനിസ്റ്റർ അറ്റ് ദ സെറമണി. യൂണിയൻ മിനിസ്റ്റർ ആൻഡ് ബി ജെ പി ഇലക്ഷൻ ഇൻചാർജ് മൻസുഖ് മാണ്ഡവ്യ, ബി ജെ പി നാഷണൽ പ്രസിഡന്റ് നിതിൻ നബിൻ, ബി ജെ പി പുതുച്ചേരി ഇൻചാർജ് നിർമ്മൽ കുമാർ സുരാന ആൻഡ് സ്റ്റേറ്റ് ബി ജെ പി പ്രസിഡന്റ് വി പി രാമലിംഗം ആർ എമംഗ് ദ പ്രോമിനന്റ് ലീഡേഴ്സ് എക്സ്പെക്ടഡ് ടു അറ്റൻഡ് ദ സ്വിയറിംഗ് ഇൻ സെറമണി. മിസ്റ്റർ നബിൻ, ഹു അറൈവ്ഡ് ഇൻ പുതുച്ചേരി യെസ്റ്റർഡേ ഈവനിംഗ്, ഹാസ് ഹെൽഡ് ഡിസ്കഷൻസ് വിത്ത് പാർട്ടി ഓഫീസ് ബെയറേഴ്സ് ആൻഡ് ലെജിസ്ലേറ്റേഴ്സ് അറ്റ് ദ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സ്. ബിബിൻ അസ്താദ്, ആകാശവാണി ന്യൂസ്, പുതുച്ചേരി.
1: In West Bengal, following the change of government, the state police has adopted a stringent stance regarding law and order and past cases of political violence. In this regard, ADG Law and Order issued a detailed directive yesterday to all police commissioners, police superintendents and railway police authorities, mandating a series of immediate actions. The directive orders a fresh review of all cases related to violence following the 2021 assembly elections, including those where final reports have already been submitted. Simultaneously, the state police has ordered a physical verification of all arms and ammunition stored in police station armories to be completed by Friday. The directive also emphasizes a crackdown on cross-border smuggling and crime through regular border meetings and intelligence sharing. Following Prime Minister Narendra Modi's call for austerity amid West Asia crisis, the chief ministers of Uttar Pradesh, Madhya Pradesh and Delhi have announced measures to reduce the use of official vehicles by ministers, MLAs and public representatives. Uttar Pradesh Chief Minister Yogi Adityanath has ordered a 50% reduction in the vehicle fleets of the CM, ministers and other officials and directed that unnecessary vehicles be removed from official convoys. The state government has stressed greater use of PNG, metro services and public transport while encouraging virtual meetings and a weekly no-vehicle day. More from our correspondent.
2: Chief Minister Yogi Adityanath urged citizens to reduce fuel consumption and avoid unnecessary purchases of gold. During a meeting with the Chief Secretary, DGP and all additional Chief Secretaries and Principal Secretaries of various departments, Chief Minister directed that the fleets of the Chief Minister, ministers and others be immediately reduced by 50%. He said that unnecessary vehicles be removed from official convoys. The Chief Minister also appealed for prioritizing the work from home culture in the state. The Chief Minister said that ministers, MPs, MLAs and public representatives should use public transport at least one day a week. A no vehicle day should also be organized once every week. Sushil Chandra Tiwari, Akashwani News, Lucknow.
1: Madhya Pradesh Chief Minister Mohan Yadav has reduced the number of vehicles in his cavalcade until further orders. In a cabinet meeting on Monday, Mr. Yadav appealed to the members of the Council of Ministers to reduce petrol and diesel consumption in the national interest and suggested the use of public transport. An official said no vehicle rallies will be organized during his visits. Delhi Chief Minister Rekha Gupta has also said ministers, MLAs, officials and government departments would limit the use of official vehicles, adopt carpooling and prioritize metro and bus services. The government has increased the import duty on gold and other precious metals, which will be effected from today. In a statement, the Ministry of Finance said gold and silver findings will attract 5% duty, while platinum findings will attract 5.4% duty. Furthermore, precious metal spent catalyst is set at 4.35%, subject to the fulfillment of compliance criteria. Earlier, Prime Minister Modi had appealed the citizens to avoid purchasing gold amid the ongoing West Asia crisis. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of these stories and more, log on to our website www.newsonair.gov.in and download the News on AIR app. The Central Bureau of Investigation, CBI, has taken Shubham Kernar into its custody in connection with the alleged NEET paper leak. Shubham was detained from Nashik in Maharashtra yesterday by the Crime Branch Unit of Nashik Police on request of Rajasthan Police. The NEET UG 2026 exam for admission to undergraduate courses in medical colleges held on the 3rd of this month was cancelled yesterday amid allegations of paper leak. The government asked the CBI